AVM പ്രൊഡക്ഷൻസ് വഴങ്ങിയ കളത്തൂർ കണ്ണമ്മ തിരപ്പട ഒളിച്ചിത്തിരം. ഇതിൽ നടിച്ചവർക്ക് ജമുനി ഗണേശൻ, സാവിത്രി, കമൽഹാസൻ, ടി എസ് ബാലയ്യ, എസ് പി സുബ്ബയ്യ, കുലദൈവം രാജഗോപാൽ, ജാവർ സീതാരാമൻ, ദേവിക, അങ്കമുത്ത് മറ്റും പലർ. കഥ വസനം ജാവർ എൽ സീതാരാമൻ, ഇസൈ ആർ സുദർശനം, ഇയക്കം എ ഭീംസിംഗ്.